ஹலோ, உள்ளா குட் உள்ளா தேவை குட்டுங்க சுத்தியரசமான கொள்ளம் முட்டுமே தில்லுட்டா உள்ள மேலா எப்பி உட்டில்ல ஜூலை 28 வாங்க கத்தியோ உங்களை சேன வேப்பிக் ஜேமி ஜேமி கையொட்டிகள்லகும் ஜூலை நுப்பலே தலகி போக் தமன்ன ஜூலை தக்கி ஜூயாகல் வார்த்துனி நைட்டு யாகல் வார்த்துனி தேமே தகி போக் தாசு பிள்ளைய கத்து தன்னையால் மணிலாங் ഈലാട്ടുങ്ങ സുഖപ്പിക്കസ് ഉള്ള കൂട്ടിയാത്തില്ലോ മാന ഈ മോഹസുണ്ടിങ്ങനെ തബ്ബനെ ഇന്നൂറ്റിട്ടു സർസവൊക്കെ നന്നയാളം മറ്റില്ലോട്ട് തേമറ്റ സമ്മയാളം മതി കൂട്ടാനുട്ടാക് ഹായ് സി സി കൊണ്ടോട്ട് ഇസി പോട്ടത്താറ ജോലോട്ടോ താങ്ങലു കാനത്ത മീട്ടോ ഉള്ളുണി ലോട്ടാ മനു ഇല്ലൊലി മീട്ട സയുള്ളുണി അമ്മത്തോ വനിത ടേലർ താനത് ഐ സി സി കുക്കത്തിമന്നെ കലോ തില്ലുകി പിയറപ്പള്ളിയോ ഇല്ല പിയറപ്പള്ളിയ തില്ലുകി താസമിങ്ങ ഒക്കോസ് കത്തില്ല കുറ്റം നേരില്ലോട്ടേക്കോ പിന്നെ 7:30 പട്ട് ഡാനക്കാവസ്ഥ ലൊട്ടോ പിന്നെ നേരില്ലോനെ